മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യെസ്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ 7 മണിയായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ആർഷി മീറയും ഇവിടെ കറക്റ്റ് ടൈമിൽ പ്രസന്റ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സെപ്റ്റംബർ 29. യെസ്, വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നൊരു ദിവസമാണ്. ശരിക്കും എല്ലാവരും നമ്മൾ പറയാറുണ്ട്, നീ എൻ്റെ ഹൃദയത്തിനുള്ളിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹൃദയം റിലേറ്റഡ് കോഡ്സ് ഒക്കെ പ്രത്യേകിച്ച് കവിതാക്കൾക്കിടയിൽ സംസാരിക്കാറുണ്ട്. ഈവൻ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോൾ ഒന്നും പറയണ്ട, ഹൃദയത്തിന്റെ ഷേപ്പ് ഉള്ള ചോക്ലേറ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അങ്ങനെ ഹൃദയം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലേ, ചേട്ടനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. നമുക്ക് സംസാരിക്കാം ഹൃദയാരോഗ്യത്തെക്കുറിച്ചൊക്കെ. അതിനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. അതാരാണ്, എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர்ஜே மீரா ஒலி ஆன் மை ரேடியோ 90 FM கேட்டறிஞ்சு கூட்டு கூடாம். எஸ் இன்று செப்டம்பர் 29th. ஸோ இன்ன வேர்ல்ட் ஹார்ட் டே ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യനും ഞാൻ അതനുസരിച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026 എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026 എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ ഹൃദയം ഒരിക്കലും റെസ്റ്റ് എടുക്കാതെ ഓരോ നിമിഷവും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കൂട്ടുകാരനാണല്ലേ. പക്ഷേ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള അറിവ് നേടുകയും ചെറിയ വാർണിംഗ് സൈൻസ് പോലും ഇഗ്നർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹാർട്ട് ഡേയോടനുബന്ധിച്ച് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ കൂടുതൽ നന്നായി സംരക്ഷിക്കാം, ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹാർട്ട് ഹെൽത്ത് സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. സോ ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ തന്നെ പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി. സോ ഡോക്ടർ പ്ലീസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ എ, അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തൃശൂർ.
0: യെസ്, താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമ്മുടെ ഹൃദയത്തെ കുറിച്ച് നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: യെസ്,
0: ഇന്ന് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണകുമാർ ഡോക്ടറാണ്. സോ ഡോക്ടറിനോട് നമുക്ക് ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. അപ്പൊ ഡോക്ടർ, ഹൃദയാരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും BP, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവയിൽ മാത്രം ഫോക്കസ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നാൽ ഒരു ട്രൂലി ഹെൽത്തി ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് പുറമെ ഹൃദയത്തിന്റെ ഓവറോൾ ഫങ്ഷനിങ്ങും എക്സസൈസ് ടോളറൻസ്, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് തുടങ്ങിയ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
2: അതെ, ശരിയാണ്. BP, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവ നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഒരു ഹെൽത്തി ഹാർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ്. വിശ്രമ സമയത്ത് സാധാരണ ഹാർട്ട് റേറ്റ്, നല്ല എക്സസൈസ് ടോളറൻസ്, ശ്വാസമുട്ടലോ നെഞ്ചുവേദനയോ ഇല്ലാതെ തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുക, തടസ്സമില്ലാത്ത നല്ല ഉറക്കം കിട്ടുക, ശരിയായ ശരീരഭാരം നിലനിർത്തുക എന്നിവയും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സാണ്. കൂടാതെ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, സ്ഥിരമായ വ്യായാമം ശീലമാക്കുക എന്നിവയും ഹൃദയാരോഗ്യത്തിൻ്റെ ഭാഗമാണ്. അതായത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഹൃദയം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അവസ്ഥയെ കൂടി ഒരു ഹെൽത്തി ഹാർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ ഹൃദയം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്ലീപ്പ്, എക്സസൈസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് കേട്ടോ. സോ തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇന്നത്തെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. സ്ട്രെസ്സിനെ പലരും ഒരു മെന്റൽ ഇഷ്യൂ ആയിട്ട് മാത്രമാണ് കാണാറുള്ളത്. എന്നാൽ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഹാർട്ട് റേറ്റ്, BP, ബ്ലഡ് വെസൽസ് എന്നിവയെ ബാധിക്കുകയും അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ട് ഹാർട്ട് ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: അതെ, സ്ട്രെസ് ഒരു മാനസിക പ്രശ്നം മാത്രമല്ല, അത് ശരീരത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അഡ്രനാലിൻ, കോർട്ടിസോൾ മുതലായ ഹോർമോൺസ് രക്തത്തിൽ ഉയരും. ഇതുമൂലം ഹാർട്ട് റേറ്റ് കൂടാം, BP കൂടാം, രക്തക്കുഴലുകൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാം. ദീർഘകാല സ്ട്രെസ് ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് വർദ്ധിപ്പിച്ച് രക്തധമനികളിൽ പ്ലേക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. കൂടാതെ സ്ട്രെസ് കാരണം പലപ്പോഴും ആളുകൾ പുകവലി, അമിത ഭക്ഷണം, ഉറക്കക്കുറവ് പോലുള്ള ശീലങ്ങളിലേക്കും പോകാം. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് എന്നത് മെന്റൽ വെൽബീയിങ്ങിന് മാത്രമല്ല ഹാർട്ട് പ്രൊട്ടക്ഷനും അത്യാവശ്യമാണ്.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും ഈ സ്ട്രെസ് മൂലം വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് സംഭവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. സോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കുട്ടി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിച്ച് നമ്മുടെ ഹെൽത്ത് എന്താണ് അല്ലെങ്കിൽ ഹെൽത്ത് എന്ത് സൈനാണ് തരുന്നത് എന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ തേടുന്നതും വളരെ അത്യാവശ്യമാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വച്ചാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണകുമാർ ഡോക്ടറാണ്. സോ ഡോക്ടർ, ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുൻപ് ചിലപ്പോൾ നമ്മുടെ ബോഡി സബ്റ്റൈലായിട്ട് ചില വാർണിംഗ് സൈൻസ് തരാറുണ്ടല്ലോ. ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ആയിരിക്കാം, ബ്രീത്ത്ലെസ്നെസ് ആയിരിക്കാം, അൺയൂഷ്വൽ സ്വെറ്റിംഗ് ആയിരിക്കാം. അങ്ങനത്തെ സിംറ്റംസിൽ ഏതാണ് സീരിയസ് ആയി കാണേണ്ടത്? എപ്പോഴാണ് ഉടൻ മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത്?
1: അതെ, ഹാർട്ട് അറ്റാക്ക് എല്ലായ്പ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പെട്ടെന്ന് കഠിനമായ നെഞ്ചുവേദന മാത്രമായിട്ട് വരണമെന്നില്ല. ചിലപ്പോൾ നെഞ്ചിൽ അമർത്തുന്ന പോലെ ഒരു തോന്നൽ, ഒരു പ്രഷർ പോലെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴോ വരുന്ന നെഞ്ചിലെ ഒരു അസ്വസ്ഥത, കൈ തോളിൽ കഴുത്തിൽ അല്ലെങ്കിൽ താടിയിലേക്ക് പടരുന്ന പോലത്തെ ഒരു വേദന, അസാധാരണമായ ശ്വാസംമുട്ടൽ, അമിതമായ വിയർപ്പ്, ഛർദി എന്നിവയൊക്കെ മുന്നറിയിപ്പ് ലക്ഷണങ്ങളാകാം. പ്രത്യേകിച്ച് തന്നെ പ്രമേഹ രോഗികളിലും സ്ത്രീകളിലും സിംപ്റ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്നത് വളരെ സബ്റ്റിലായിരിക്കാം. പക്ഷെ 15 മുതൽ 20 മിനിറ്റിൽ കൂടുതൽ നീളുന്ന ഒരു നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ശ്വാസംമുട്ടലോ ഒരിക്കലും നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തണം.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പൊ ഡോക്ടർ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ആ ഒരു വേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് പോകാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഡോക്ടറിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ടോ? അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണകുമാർ ഡോക്ടറാണ് കേട്ടോ. സോ ഡോക്ടർ, എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഒരു മിത്തുണ്ട്, പ്രായം ചെന്ന ആൾക്കാർക്കാണ് ഹൃദയാഘാതം ഉണ്ടാവുക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് യങ് പീപ്പിളിനും ഹാർട്ട് പ്രോബ്ലംസ് കാണാറുണ്ട്. ഏജിനപ്പുറം ഹാർട്ട് ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാന റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാവോ?
1: കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ഒരു രോഗിയുടെ പ്രായം വെറും 25 വയസ്സാണ്. ഹാർട്ട് ഡിസീസ് എന്നത് പ്രായമായവരുടെ മാത്രം അസുഖമേ അല്ല, സ്മോക്കിംഗ്, ഒബീസിറ്റി, ഡയബറ്റീസ്, ഹൈ ബി പി, ഹൈ കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ എന്നിവയൊക്കെ ഇന്ന് ചെറുപ്പക്കാരിൽ കൂടി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഫാമിലി ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, പാരൻസോ സിബ്ലിങ്സോ കുട്ടികളോ ഇവർക്കാർക്കെങ്കിലും, പുരുഷന്മാരിൽ 55 വയസ്സിൽ താഴെയോ സ്ത്രീകളിൽ 65 വയസ്സിൽ താഴെയോ ഹൃദയത്തിന് അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാനായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെസ്, ഉറക്കക്കുറവ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയും അപകട സാധ്യത കൂട്ടുന്നു. അതിനാൽ പ്രായം കുറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ സേഫ് ആണെന്ന് കരുതാൻ പാടില്ല.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോ പ്രായം ചെന്ന ആൾക്കാർ മാത്രമല്ല, യുവതലമുറയും അവരുടെ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം, ജങ്ക് ഫുഡ്സ് കഴിവതും ഒരുപാട് കൺസ്യൂം ചെയ്യാതെ നമുക്കൊരു കൊതിക്കൊക്കെ കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് ഇനിയും വിശേഷങ്ങൾ ഏറെ ഉണ്ട് ചോദിക്കാൻ. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള വിശിഷ്ട അതിഥി നമ്മളുടെ കൂടെയുണ്ട്.
1: ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ എ, അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തൃശൂർ.
0: യെസ് അപ്പോൾ ഡോക്ടർ, ഈ കാർഡിയാക് അറസ്റ്റ് എന്നും ഹാർട്ട് അറ്റാക്ക് എന്നും നമ്മൾ പലപ്പോഴും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മെഡിക്കലായി ഇവ രണ്ടും വ്യത്യസ്തമായ കണ്ടീഷനാണ്. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഇവയുടെ സിംപ്റ്റംസിലും എമർജൻസി റെസ്പോൺസിലും എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്?
1: ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ്. രോഗി മിക്കപ്പോഴും സാധാരണ ബോധത്തിലായിരിക്കും, എന്നാൽ നെഞ്ചുവേദന പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനത്തിൽ ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചു പോകുന്നു. ഇത് മിക്കപ്പോഴും ഹൃദയത്തിന്റെ റിതം അബ്നോർമാലിറ്റി അഥവാ താളപ്പിഴവ് മൂലമാണ്. ഹാർട്ട് അറ്റാക്ക് കാർഡിയക് അറസ്റ്റിന് ഒരു കാരണം മാത്രമാണ്. എന്നാൽ എല്ലാ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്ക് കാരണം കൊണ്ടല്ല. കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ രോഗി ഉടൻ തന്നെ ബോധം നഷ്ടപ്പെടുന്നു, വീഴുന്നു, പൾസ് ഉണ്ടാകുന്നില്ല, ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്നു. കൃത്യസമയത്ത് CPR നൽകിയാൽ നമുക്ക് പലപ്പോഴും ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണകുമാർ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ, ഫുഡ്, എക്സസൈസ്, സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെന്റ് ഇവയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഹാർട്ട് ഹെൽത്തിനെ ലോങ് ടൈം ആയി ഹെൽത്തി ആയി നിലനിർത്തുന്നതിൽ ഈ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? നമ്മൾ ദിവസവും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഹാർട്ട് ഡിസീസിന്റെ ഒരു വലിയ ശതമാനം ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ തടയാനാകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സമീകൃതാഹാരം, സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, സ്ട്രെസ് കൺട്രോൾ, സ്മോക്കിംഗ് സെസേഷൻ എന്നിവ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മരുന്നുകൾ ആവശ്യമുള്ളപ്പോൾ നിർബന്ധമായും ഉപയോഗിക്കണം. പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെ പേടിക്കണ്ട എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ലൈഫ് സ്റ്റൈലാണ് എല്ലാത്തിന്റെയും അടിത്തറ.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. കൂടെ
1: ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ എ, അസിസ്റ്റന്റ് പ്രൊഫസർ കാർഡിയോളജി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തൃശൂർ.
0: അപ്പൊ ഡോക്ടർ, ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ ഒരാൾക്ക് വലിയ ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണോ അതോ ഡെയിലി റുട്ടീനിലെ ചെറിയ കൺസിസ്റ്റന്റ് ചേഞ്ചസ് മതിയോ?
2: പലർക്കും ഹൃദയാരോഗ്യം എന്നത് വലിയ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരണം എന്നൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് തന്നെ ആരും അതിന് മെനക്കെടാറില്ല. യഥാർത്ഥത്തിൽ ചെറിയ പക്ഷേ സ്ഥിരതയുള്ള മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന്, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റ് വേഗത്തിൽ നടക്കുക, 1 മണിക്കൂർ നേരത്തെ ഉറങ്ങുക, കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. പക്ഷേ ഇത് വർഷങ്ങളോളം ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള ആരോഗ്യ ലാഭം ലഭിക്കുന്നു. കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പെർഫെക്ഷൻ.
0: ഓക്കേ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും നമ്മളുടെ ഈ ഒരു ഷോയിലേക്ക് വരാനും നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാനൊക്കെ ഡോക്ടർ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. കാര്യം ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഡോക്ടർ ഭയങ്കരമായിട്ട് തിരക്കിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റിൽ ഡോക്ടർ കുറച്ച് സമയം നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടി തന്നതിന് മനസ്സറിഞ്ഞ് വീണ്ടും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. എന്തായാലും ഈ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ, മുന്നോട്ടുള്ള ലൈഫ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ അറിവുകളൊക്കെ നമ്മുടെ കൂട്ടിനുണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേയറാണ്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യെസ്, അപ്പം ഞാൻ ഓടി വന്നിരിക്കുന്നത് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹെർട്ട് ഡേ 2026 എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, 2026 വേൾഡ് ഹെർട്ട് ഡേയോടനുബന്ധമായിട്ടുള്ള തീം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ടു ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷി മിറയായിരുന്നു നിങ്ങളോടൊപ്പം ഇവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പ്രസന്റ് ആയിരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കിയപ്പോൾ കൃത്യം 10:00 ആവാറായിട്ടുണ്ട്. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് വീണ്ടും എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിസാരമായിട്ട് കണ്ട് വിട്ടുകളയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്, ഓവറോൾ ഹെൽത്തിൻ്റെയും വെൽബീങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് തന്ന ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ. See you. Love you all.

പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചടത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: படக்கி பிடிச்சு சுவாசம் அடக்கி பிடிச்சு லேனல் ஆந்திரே மெஸ்ஸி மெஸ்ஸி நீங்கள் இது காணுக. எந்துகொண்டாണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിസിഗ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക. ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5-ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കയ്യിൽ തരാം പോ. അതൊക്കെ നല്ല കല്ലേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് ട്ടോ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio, 90FM, K-Taranya Kootu-Koodan. Lencho Prae Kadishu Ondu, Arshay Dheeraja Shanagi, Davide Thichundu, Krithya Zaviyathu Tenne. എന്തൊക്കെ യാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോട് ഉഷാറായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമല്ലേ, സമയത്ത് ഫുഡ് കഴിക്കണം, സമയത്ത് ഫുഡ് കഴിക്കണം എന്ന്. കുറച്ചു നാൾ ഈ വർക്ക് അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ഈ ഫുഡ് സ്കിപ്പ് അടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്കിപ്പ് അടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ മമ്മൂക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ് ഞാൻ ഇപ്പോഴും കണ്ടെടുത്ത് പറയുന്നത്. നമ്മൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് പോലെ ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരും. സോ അതുകൊണ്ട് സമയത്ത് നമ്മൾക്ക് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ, അത് ആ ഒരു സമയത്ത് എത്ര തന്നെ പണിയായാലും മാറ്റത്തെ കഴിക്കാനായിട്ട് നോക്കാട്ടോ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ പറയുകയാണ്. സോ എന്തൊക്കെ തന്നെയായാലും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഒരു എനർജിയൊക്കെ ഉണ്ട്, അത് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പൊളി ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാച്ചാണക്കിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ പാരൻസ് എപ്പോഴും അതെ നമ്മൾ എത്ര വലുതായാലും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അത് ശരിയല്ല കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കാറുണ്ടല്ലോ. എത്ര വലുതായാലും ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ സംടൈംസ് പറയും ഞാൻ വലിയ കുട്ടിയായി എനിക്കറിയാമ നോക്കാനായിട്ട് ഞാൻ ചെയ്തോളായി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ സ്കൂട്ട് ആവാറുണ്ട്. പിന്നീട് കുറേ അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യവും മനസ്സിലാകുന്നുണ്ടാവുക. അന്ന് എൻ്റെ അമ്മ പറഞ്ഞാൽ ശരിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ശരിയായിരുന്നു. അവർ നമ്മളോട് സ്നേഹം കൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ നമ്മൾക്ക് ഒരാപത്ത് വരാനായിട്ട് എന്തെങ്കിലും വരുന്നത് അവർക്ക് സഹിക്കുന്നൊരു കാര്യമല്ലല്ലോ. സോ അതുകൊണ്ടായിരിക്കും അവർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവുക ആ ഒരു സ്നേഹം കൊണ്ട്. ഇതൊക്കെ പിന്നീടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴായിരിക്കുള്ളൂ നമ്മൾക്ക് അത് കൂടുതലും മനസ്സിലാകുന്നുണ്ടാവുക. സോ നമ്മുടെ പാരൻസ് നമ്മളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും കെയർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് ബ്ലെസ്സിങ് ആണ്. സോ അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞു തരുമ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നും ചിന്തിക്കുക, അതുപോലെ തന്നെ ആ ഒരു ലവിനെ റെസ്പെക്ട് ചെയ്യുക. എന്തായാലും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു യാത്രയിൽ ഈ ഒരു ലെവല് എനർജി ലെവല് കുറച്ചും കൂടിയും ബൂസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ് കേൾക്കൂ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരാജ ജാനകിയാണ്. യെസ്, അങ്ങനെ ദീ നിങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്, സ്പെഷ്യലായിട്ടുള്ള എല്ലാവരും കാത്തിരുന്ന ഒരു സമയം. സോ എന്താണ് എന്ന് നോക്കാമല്ലേ. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതായത് വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026? വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026 എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ 9070287970 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്പർ ഒന്നുകൂടെ പറയാം, 9070287970. അപ്പോൾ വേഗം ഫോൺ എടുത്ത് വേഗം വായിച്ചോളൂ. ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.8 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
4: കണ്ണാടി കൈ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ജാനകിയാണ്.
1: യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത് കൊറിയൻ മൂവിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ കൊറിയൻ മൂവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ആയിരിക്കുള്ളൂ അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൊറിയൻ മൂവീസൊക്കെ ആയിരിക്കുള്ളൂ. സോ അങ്ങനെ കാണുന്ന ഒരാട് എങ്കിൽ ഈ ഒരു മൂവി നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ഇനിയിപ്പോൾ കാണാത്ത ഒരാട് എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കേണ്ട, മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7. ഈ മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്ന് പറയുമ്പോൾ എന്ത് മിറാക്കിൾ ഏത് സെല്ലിലാണ് നടക്കുന്നത്, ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കാനായിട്ട് തുടങ്ങും അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക, എന്തായിരിക്കും സ്റ്റോറി എന്നൊരു ക്യൂരിയോസിറ്റി വരില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ മിറാക്കിൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കാമല്ലേ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരച്ഛൻ്റെയും മകളുടെയും ബന്ധത്തെ കുറിച്ചാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ബുദ്ധി വികസനം ഒരു ചെറിയ കുട്ടിയുടെ സമ്മാനമാണ്, പക്ഷെ അയാളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മകളാണ്. പക്ഷെ ഇവരുടെ ലോകത്തിലേക്ക് പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ആദ്യത് കേൾക്കുമ്പോൾ ഒരു ക്രൈം സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് മനസ്സിലാകും ഇത് ജയിലിൻ്റെ കഥയേക്കാൾ കൂടുതൽ ഒരു അച്ഛൻ്റെയും മകളുടെയും കഥ തന്നെയാണ് എന്ന്. അപ്പം അങ്ങനൊരു കഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി നമുക്ക് കേൾക്കാൻ കുറച്ച് മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ജാനകി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ജാനകിയാണ് പറഞ്ഞു വന്നത്. മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്ന സിനിമയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, നമ്മളൊരു സ്ഥലത്ത് നിൽക്കാണ്, അവിടെ വെച്ച് നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഒരു സഹായം ചെയ്യാനായിട്ട് നമ്മളവിടെ പോയി. പക്ഷെ ഈ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ മരിച്ചു പോയിട്ട് അവിടെയുള്ള ആൾക്കാർ പറയാണ് ഇതിനെല്ലാം കാരണം നീയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഓഫ്, ചിലപ്പോൾ അവിടെ വെച്ച് നമ്മൾ തട്ടിപ്പോകല്ലേ, ഒരു മിനി അറ്റാക്ക് വരും. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ആ ഒരു അച്ഛൻ്റെ ബുദ്ധി വികസനം ഒരു ചെറിയ കുട്ടിയുടേതുമായിട്ട് സമാനമാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരാളോട് നീ അല്ലേ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ഹാർട്ട് ടച്ചബിൾ മൂവിയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ്, നമ്മൾക്കിപ്പോൾ ഒരാളോട് വല്ല ദേഷ്യം അല്ലെങ്കിൽ സങ്കടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെയാകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകും. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെയല്ല നമുക്ക് തോന്നുന്നത്. നമ്മളും അതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യും എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ യാത്രയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരാജ ചാനകിയാണ്. അങ്ങനെ ദേ നമ്മൾ ആ ഒരു മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ജയിൽ സെല്ല്, അവിടെ നേരത്തെ തന്നെ കുറേ തടവുകാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും അവർക്ക് ഓരോരോ കഥകൾ. അതിനിടയിൽ പെട്ടെന്ന് ഒരാൾ കടന്നു വരാന്, അവനെ കണ്ടപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരു പുതിയ കുട്ടി വരുമ്പോൾ ഇവൻ ആരാണ്, ചിലപ്പോൾ അവനെ കളിയാക്കും, പുതിയൊരു കുട്ടി വരുമ്പോൾ ഡിസ്റ്റൻസ് ഇടും, എവോടെയും. അതുപോലെ തന്നെ ഇവൻ ആ ഒരു ജയിലിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ഇവനെ കളിയാക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അവനെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവുക. അതായത് ഒരു പുസ്തകം പുറമേ കണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അത് വായിച്ചു കഴിയുമ്പോഴായിരിക്കും അല്ലേ എന്താണ് യഥാർത്ഥത്തിൽ അത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് പിന്നീട് അവൻ്റെ ആ ഒരു നിഷ്കളങ്കതയൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു അച്ഛൻ്റെ കൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക. ആ ഒരു അച്ഛൻ്റെ സിറ്റുവേഷൻ, അതുപോലെ തന്നെ ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആ ഒരു സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഓ എനിക്കിതൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് ഞാനിതൊക്കെ പിടിച്ചു നിൽക്കുമോ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യാറില്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ആ ഒരു അച്ഛനാണ് സൂപ്പർ ഹീറോ. ഏതായാലും ഈ ഒരു കഥകൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശീർഷകം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരാജ ചാനകി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34

മറന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിച്ചേന്നല്ലേ? ആ ഒരു അച്ഛനെ പിന്നീട് അവർ മനസ്സിലാക്കാൻ തുടങ്ങാണ്. അയാളുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ അയാളൊരു ഡേഞ്ചറസ് ക്രിമിനൽ ആണ് എന്നാണ് എല്ലാവരും കരുതിയത്. തന്റെ മകളെ കാണാൻ കൊതിക്കുന്ന ഒരു അച്ഛനാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോ പിന്നീട് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ മറന്നുണ്ട്. ആദ്യം ഇവനെ നമ്മൾ എന്തിനു സഹായിക്കണം എന്നായിരുന്നു, പിന്നീട് ഇയാൾക്ക് മകളെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അവസാനം ഇയാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇതാണ് സെൽ നമ്പർ 7-ൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ല, സ്വന്തം ഫ്രീഡം പോലും റിസ്ക് ചെയ്യാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു ബന്ധമായി മാറാണ്. അതായത് ആ ഒരു അച്ഛൻ ആ ഒരു ജയിലിലേക്ക് എത്തിയപ്പോൾ അവിടെ മാറിയത് ആ തടവുകാരുടെ മനസ്സാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യനെ കുറിച്ച് പുറത്തുള്ള ലോകം പറയുന്നത് കേട്ട് വിധി പറയാതെ അയാൾ അടുത്തറിഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായമൊക്കെ മാറി. ഇതാണ് ഈ ഒരു സിനിമ നമ്മളോട് പറയുന്ന ഒരു വലിയ കാര്യം. പക്ഷെ ഇവിടെ ഇനിയും ഒരു പ്രശ്നം ബാക്കിയാണ്, കോടതി വിധിയും ആ ഒരു മരണശിക്ഷയും. എന്തായാലും ആ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ചാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ജാനകിയാണ് മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു ചോദ്യമാണ്, ഒരച്ഛൻ തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അതായത് തൻ്റെ മകളുടെ കൂടെ ജീവിക്കാനായിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നിഷ്കളങ്കത മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ അയാൾ ഇപ്പോഴും ഒരു കുറ്റക്കാരനാണ്, കോടതിയുടെ മുൻപിൽ കുറ്റക്കാരനായതുകൊണ്ട് തന്നെ അയാൾ ഫേസ് ചെയ്യുന്നത് മരണശിക്ഷയാണ്. ഇവിടെയാണ് ഈ ഒരു സിനിമയുടെ ഇമോഷണൽ വെയിറ്റ് കൂടുന്നത്. കാരണം നമ്മളവിടെ കാണുന്നത് തൻ്റെ മകളുടെ മുന്നിൽ താൻ നിരപരാധിയല്ലെന്നും തൻ്റെ മകളുടെ കൂടെ ജീവിക്കാനായിട്ട് ഒരു പോരാട്ടം നടത്തുന്ന ഒരു അച്ഛനെയാണ്. പക്ഷേ ഈ ഒരു സത്യം നമ്മൾ കോടതിയുടെ മുന്നിൽ എങ്ങനെയാണ് ഇനി ഇവർ തെളിയിക്കാനായിട്ട് പോകുന്നത്? എത്ര അവസരങ്ങളാണ് ഇവർക്ക് മുന്നിൽ നിൽക്കുന്നത്? ശരിക്കും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ തന്നെ അടുത്തത് എന്തായിരിക്കും ആ ഒരു അച്ഛൻ്റെ കൂടെ നമ്മളും യാത്ര തിരിക്കുകയാണ് അല്ലേ. എന്തായാലും ഈ ഒരു ടെൻഷനേറിയ വഴിയിൽ കുറച്ചൊന്ന് കൂളാക്കാനായിട്ട് വ്യൂയോട് ഫ്ലാറ്റിലെ പാട്ടുകളും ഇടയിൽ ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരജ ചാനലിലേക്ക്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരാജ ജാനകിയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സുരക്ഷ എന്തായിരിക്കും? പലപ്പോഴും അത് വലിയ വീടോ പണമോ വലിയ സൗകര്യങ്ങളോ ഒന്നുമല്ല, അച്ഛനും അമ്മയും കൂടെ ഉള്ളത് തന്നെ ആ ഒരു കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് അല്ലേ. ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ ആ ഒരു കുട്ടിയുടെ ആ ഒരു വിശ്വാസം വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ അച്ഛനിൽ നിന്ന് അകന്നു പോയിട്ടും അച്ഛനുമായിട്ടുള്ള ആ ഒരു ബന്ധം അവളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോയില്ല. കാലം കടന്നു, പിന്നീട് അവൾ വളർന്നു വലുതായി. അവളുടെ ലൈഫിൽ അച്ഛനൊപ്പം ചെലവഴിച്ചത് വളരെ കുറച്ച് നിമിഷങ്ങളായിരുന്നു അല്ലേ. പക്ഷെ ആ നിമിഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഓർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെൽ നമ്പർ 7 ആ ദിവസങ്ങൾ അവിടെ അവൾക്ക് അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ സുഹൃത്തുക്കളെയും കിട്ടിയില്ലേ. ഒരു കുഞ്ഞിനെ പോലെ അവളെ സംരക്ഷിച്ച ആ തടവുകാർ പിന്നീട് അവളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മകളായി മാറി. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷവും അവൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇനിയിപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ പിന്നീട് അവൾ അന്വേഷിക്കുന്ന ആ ഒരു പഴയ കേസ്, അതൊരു പഴയ കേസ് മാത്രമായിരുന്നില്ലല്ലേ, തൻ്റെ അച്ഛനെ കുറിച്ചിട്ടുള്ള സത്യമായിരുന്നു. ഒരിക്കലും തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇപ്പോൾ വളർന്ന് അതേ സത്യത്തിനായി പോരാടുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു സിനിമ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നത്. കാലം ഒരാളെ നമ്മളിൽ നിന്ന് അകറ്റിയേക്കാം, പക്ഷേ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ അതിനെ ഇല്ലാതെയാക്കാനായിട്ട് കഴിയുമോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായി കേട്ടുവിടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിഷേ ധീരാജ ചാർണകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukoodam.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരജ ജാനകിയാണ്. അങ്ങനെ നമ്മുടെ ഒരു ചെറിയ പെൺകുട്ടി പിന്നീട് വളർന്ന് വലുതായി ആ ഒരു സത്യം തെളിയിക്കാനായിട്ട് വരികയാണല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഒരു റൊമാൻസിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മാത്രമാണെന്ന്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇമോഷനാണ്. ഇമോഷനും ഇതിൽ ഒരുപാട് വലിയ റോള് തന്നെയുണ്ട് എന്ന് തന്നെ പറയാം. ഇതായാലും കഥയിലേക്ക് വരുമ്പോൾ അവൾ ഒരുപാട് ശ്രമത്തിലൂടെ ആ ഒരു കാര്യം സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. തൻ്റെ അച്ഛൻ നിരപരാധിയായി ായിരുന്നു എന്നുള്ളൊരു സത്യം. പക്ഷേ ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഒരു സത്യം തെളിയിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഈ ഒരു ലോകത്തില്ല എന്നുള്ളതാണ്. അയാൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരികെ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. മകളോടൊപ്പം വീണ്ടും ജീവിക്കാൻ കഴിയില്ല. പക്ഷേ വർഷങ്ങളായി അയാളുടെ മേല് കിടന്നിരുന്ന ആ ഒരു കുറ്റത്തിൻ്റെ പേരെങ്കിലും മാറ്റാനായിട്ട് മകൾക്ക് സാധിച്ചു. അങ്ങനെ മിറാക്കൽ ഇൻ സെൽ നമ്പർ 7 അവസാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു ജയിൽക്കഥ മാത്രമല്ല, ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു സ്നേഹം, പരിചയമില്ലാത്ത കുറച്ച് നല്ല മനുഷ്യരുടെ ആ ഒരു സൗഹൃദം, അനീതിക്കെതിരെ വൈകിയാലും പുറത്തു വരുന്ന ആ ഒരു സത്യം, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ ആ ഒരു പവർ. ചിലപ്പോൾ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കില്ല, പക്ഷെ അയാളുടെ സത്യം രക്ഷിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് മിറാക്കൽ ഇൻ സെൽ നമ്പർ 7 കണ്ടു കഴിഞ്ഞാലും ആ സെൽ നമ്പർ 7 ആളുകളെയും അവർ അച്ഛനെയും മകളെയും അത്രയും പെട്ടെന്ന് നമുക്ക് മറക്കാനായിട്ട് പറ്റാത്തത്. സിനിമ കഴിഞ്ഞാലും മനസ്സിൽ ബാക്കി നിൽക്കുന്ന നല്ല ഒരുപാട് നല്ല ബന്ധങ്ങളില്ലേ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരജ ജാനകി.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ചോദ്യം ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാമല്ലേ എന്താണ് എന്ന്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതായത്, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026? വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹാർട്ട് ഡേ 2026 എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879709. അപ്പൊ വേഗം ഫോൺ എടുത്ത് വേഗം വായിച്ചോളൂ. ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി. യെസ്, അങ്ങനെ ഈ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ 4 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുൻപ് എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്തേക്ക് ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്. അതായത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വാക്കാലേ പറയാറുണ്ടല്ലേ, പക്ഷെ അത് ചെയ്ത് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം എത്ര തന്നെ തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ വേണം നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. നമുക്ക് വേണ്ടി ഒരു ഒത്തിരി ടൈമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുമ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചത് നമ്മളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും, ബേട്ടാ നീ അതൊന്ന് സൂക്ഷിച്ചോ എന്ന്. സോ അത് തന്നെയാണ് എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളതും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം, വേറെ ഒരാളും വന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കില്ല, ആരും വന്ന് നമുക്ക് ചെയ്തു തരണമെന്നില്ല. സോ അതുകൊണ്ട് ലവ് യുവർ സെൽഫ്, എൻജോയ് എവറി ലിറ്റിൽ മൊമെൻറ്റ്. നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ദേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ, ഹാപ്പി ആയിട്ടിരിക്കൂ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ഷാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് ട്ടോ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകളുള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
4: My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ.
1: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരുവൻ, ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം. തമ്പുരാ നിന്നെ നമുക്കറിയാം.
0: കെട്ടുകൂടത്തിന്
2: കട്ടുകൂടിച്ചിട്ട്
0: കുമ്പയും വീർത്തിട്ട്
2: രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം. നിന്നെ നമുക്കറിയാം ചന്ദ്ര, നിന്നെ നമുക്കറിയാം.
3: കയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്
4: ചന്ദ്ര കുഞ്ഞാടെ. അതെ ചന്ദ്ര കുഞ്ഞാടെ.
2: കട്ടുകൂടി

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

проблемочку.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Legs move, hands move to the music in the groove. One and two.